നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കരുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കരുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവുൻ വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗ.

ഈ രസബിന്ദു വരിച്ചിട്ടാണ് തുടങ്ങി അപ്പി ഇന്ദഹിട്ട് സംഗീതയട്ട് കലാവട്ട് ഇതാമത് വെദഗത്വന് ചരിത പിളിമതവത് കഥാഭസ്കരന് സൂദാനം കലകിന് തീവ്രവ അത് ദിവസി ശ്രീമത് ജോന്ദ സിൽവ സൂര്യം പിളിമതവ് കെട്ടി സന്ധാനക് മേത്തുലിംഗ് സുഭാവിത ഗീ രസവിന്ദു വരിച്ചിട്ടാണ് തുളിംഗ് ഒബട്ട് ഇതിരിപ്പാത് കലാന്ന് മമ കെമത്തി ജോന്ദ സിൽവ സൂര്യം ഉപത ലഭുവി 1857 ജനുവരി മാസ 13 കോട്ടേതി മിഥുമ വൃത്തിയെ ഗുരുവരയക്കുഹ നീതിജ്ഞവരയക്കു ലെസ് കടയുത്തു കല സംഗീതയ നാട്യകലാവ പിളിബന്ധവ് വിശേഷ ഉണന്തുവക്കിങ് കടയുത്തു കല അയ വിശേഷം നൂർത്തിഹ നാടകം സമ്പ്രദായേ പ്രമുഖ പുദ്ഗലയക്കു ബവട്ട് പത്തുന എത്തുമ കത്തുവരയെക്ത് വേനവ ഒഹു രചിത നൂർത്തി അത്തര ശ്രീവിക്രമ വെസ്സന്തര രത്നാവലി കൃതിയും ഇതാമത് വെദഗത്തന ഗണ്ണവ ജോന്ദ സിൽവ സൂരിയും 1922 ജനുവരി 28 വൈന്ദ ദയൻ സമുഗത്ത എത്തുമാട്ട് ഉപഹാര പിനിച്ച് കൊളംബ കലാകാരി അസല പീഠുവാ തിബന് ജോന്ദ സിൽവ രംഗഹല നം കരുണു ലഭുവ സുദുലഗുവാ മുതിരിയും ജോന്ദ സിൽവ സൂരിയൻ്റെ ഉപഹാര വശയും മേ മോതി വിസ്സന്തര നൂർത്തിയെ എത്തുമാ രചനാകല പ്രകട ഗീതയാ മെസ്സി പ്രചാരയ കരന്നിട്ട് അപ്പി അദഹസ് കലാ